ആകാശവാണി ടുചി എഫ് എം 102.1 പോപ് കോർണർ. സൗത്ത് ഇന്ത്യൻ സിനിമ മറ്റുമല്ലാമ ബോളിവുഡില കൂട ഒരു പെരിയ ഇമ്പാക്ട മഞ്ജുമൽ ബോയ്സ് ഏർപ്പെടുത്തിയത് അന്ത പടത്തിലിരുന്ന് സുഷിൻ ശ്യാമോട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് കോമ്പോസിഷനില് പ്രദീപ് കുമാർ പാടിന ഇന്ന് പാടൽ ഇപ്പൊ കേക്കലാം.